0: ദൗഭാഗ്യനിതുടനു ദാസുടൈന പ്രേമലേനിച്ചോ പ്രേമലേനിച്ചോ എന്തുക്കു പനിക്കിരാടു ഭക്തി പ്രേമ രഹിതുടകു ജഗദ്ഭക്തന്ന പ്രേമ പൊരുടകു ദാസുടേ വഞ്ചുടകുന്നു പ്രേമ പൊരുടകു ദാസുടേ വഞ്ചുടകുന്നു
1: One may be a scholar of all ancient sacred texts and also Vedic knowledge. One may reside in mansions and palaces, being a king or a ruler. One may be a one of valor and courage, and may be unrivaled on the battlefield. One may be downtrodden, a pauper, without having anything for himself. But bereft of love, he is useless. More than the one, a ruler or a king, if he doesn't have the devotion love, a servant is far better with love.